ഒരു ദൈവം അമ്മ, കല്യാണ കോടിലെ കണവൻ ഒരു ദൈവം അമ്മ. നൽവാഴ്ച നാൻ സൊല്ലുവേ, നല്ലപടി വാഴ്കവെന്ന്, നല്ലപടി വാഴ്കവെന്ന്.